ഭരതമാഖ്യാമാത സുവർണവർണം പതിചുരകുണ്ടലമാഞ്ജനീയം ഓം നമോ ഭഗവതേ വിചിത്രവീരഹർമതേ പ്രണയകാരാനന്ദമഹാത്മനത്വതാപവത്സദേഹായ അഞ്ജനീഗർഭസംഭൂതായ പ്രകടവിക്രമവീരവൈദ്യദാനവയക്ഷരാക്ഷസോ ഗ്രഹബന്ധനായ ഭൂതഗ്രഹ പ്രേതഗ്രഹ പിശാചുഗ്രഹ ശാകിനിഗ്രഹ ഡാകിനിഗ്രഹ കാകിനിഗ്രഹ കാമിനിഗ്രഹ ബ്രഹ്മഗ്രഹ ബ്രഹ്മരാക്ഷസഗ്രഹ ചോരഗ്രഹ ബന്ധനായ ഏഹി ഏഹി ആഗച്ഛാഗച്ഛ ആവേശയാവേശയ മമ ഹൃദയം പ്രവേശയ പ്രവേശയ സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര സത്യം കഥയ കഥയ വ്യാഗ്രമുഖം ബന്ധയ ബന്ധയ സർവമുഖം ബന്ധയ ബന്ധയ രാജമുഖം ബന്ധയ ബന്ധയ സഭാമുഖം ബന്ധയ ബന്ധയ ശത്രുമുഖം ബന്ധയ ബന്ധയ സർവമുഖം ബന്ധയ ബന്ധയ ലങ്കാ പ്രസാദ ഭഞ്ജന സർവജനം മേ വശമാനയ വശമാനയ ശ്രീ ഹ്രീം ക്ലീം ശ്രീം സർവാർക്കർഷയ ആകർഷയ ശത്രൂന്മർദ്ദയ മർദ്ദയ മാറയ മാറയ ചൂർണയ ചൂർണയ ഖേ ഖേ ഖേ ശ്രീരാമചന്ദ്രാജ്ഞയ പ്രഗയ മമ കാര്യ സിദ്ധി കുരു കുരു മമ ശത്രൂന്മസ്മി കുരു കുരു സ്വാഹ ഓം രാം ഹ്രീം ഗ്രോം ഐം ഗ്രോം ബ്രാഹ്മണ് ശ്രീ വിചിത്രവീര ഹർമതേ മമ സർവശത്രൂന്മസ്മി കുരു കുരു ഹര ഹര ഓം തത് സ്വാഹ ഏകാദശ ശതവാരം കൃത്വാ സർവശത്രൂന്മശമാനയതി നാന്യഥാ ഇതി ഇതി ശ്രീ വിചിത്രവീര ഹർമന്മാല